டொரண்டோ, குட் மார்னிங். சிஎம்ஆர் 101.3 FM இனி மதுரை கீதம் மார்னிங் டிரைவ். இன்று 2026 மே 16 சனியாழ்ச்சை. போல் சமயம் 8 மணி கழிஞ்ஞ 31 மினிட்ட் ആയി. കൂടെയുള്ളത് ആർജെ ബിന്ദു ആണ്. കാലാവസ്ഥയൊക്കെ ഇന്ന് അനുകൂലമാണല്ലേ. ലോങ് വീക്കെൻഡൊക്കെ ആയിട്ട് എന്താണ് നിങ്ങളുടെ പരിപാടികൾ? മാളുകളും റീറ്റെയിൽ സ്റ്റോറുകളും ഒക്കെ വിക്ടോറിയ ഡേയിലും തുറക്കുമെന്നാണ് കേട്ടോ കേട്ടത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയിലെ കാര്യപരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാവേ. ഒരു ചെറിയ ബാക്ക് സ്റ്റോറി ഉണ്ട്. മലയാളത്തിൽ ഏകദേശം 500-ലധികം സിനിമകൾ ഉണ്ടായിരിക്കുന്നത് നോവലുകൾ, ചെറുകഥകൾ എന്നിവയൊക്കെ ആസ്പദമാക്കിയാണ്. അപ്പോൾ കഥകൾ വായിക്കാൻ സമയം കിട്ടാത്തവർക്ക് സിനിമ വഴി ആ കഥ അനുഭവിക്കാം. വാക്കുകളിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ദൃശ്യഭാഷയിൽ ജീവൻ വെക്കുന്നു. അങ്ങനെ മലയാള സാഹിത്യം ലോകമെമ്പാടും എത്തുന്നു അല്ലേ. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്മൃതി മധുരം ഫെയിം രാജി അനിൽ, രാജി ചേച്ചി നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നുണ്ട് കേട്ടോ. ശ്രീ എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ അദ്ദേഹത്തിൻ്റെ തന്നെ കഥകൾ ആസ്പദമായി വന്ന ചില സിനിമകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ചേച്ചി നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. പിന്നെ ആ സിനിമകളിലെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാനും പറ്റും. പിന്നെ ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ കേരളോത്സവത്തെ കുറിച്ചും അവരുടെ വരാനിരിക്കുന്ന പരിപാടികളെക്കുറിച്ചൊക്കെ പറയാനായിട്ട് ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് സ്റ്റുഡിയോയിൽ എത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ മെയ് 16 ലോകം ആഘോഷിക്കുന്നത് സമാധാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും ദിവസം കൂടിയാണ് കേട്ടോ. യെസ്, ഇൻ്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ്, അതുപോലെ ലിവിങ് ടുഗദർ ഇൻ പീസ് ഡേ. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ശാസ്ത്രം, വിദ്യാഭ്യാസം, കല, സംസ്കാരം, മെഡിസിൻ, ടെക്നോളജി എന്നീ മേഖലകളിലൊക്കെയുള്ള ലൈറ്റിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസം. അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ തിയോഡോർ മേമൻ ലോകത്തിലെ ആദ്യ ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ച് 1960 മെയ് 16. പക്ഷേ ഈ വെളിച്ചം എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ, അതൊരു ലൈറ്റ് മാത്രമാണോ, അല്ലല്ലേ, ഒരു ഇമോഷണലി ചിന്തിക്കുമ്പോഴത്തേനും അല്ലേ, ഒരു എൻകറേജിങ് വേർഡാവാം, ഒരു ചിരിയാവാം, ജീവിതത്തിൽ പ്രതീക്ഷ നൽകിയ ആളുകളൊക്കെ ആവാം, അവരെയൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരും അല്ലേ. എനിക്കെന്താ അറിയില്ല, മലയാളി ആയതുകൊണ്ടായിരിക്കാം വെളിച്ചം എന്ന് പറയുമ്പോഴത്തേനും ഈ കത്തിച്ച് വെച്ച നിലവിളക്കില്ലേ, അതിൻ്റെ ഒരു വെളിച്ചമാണ് കേട്ടോ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഈ കത്തിച്ച് വെച്ച നിലവിളക്കിൽ നിന്നും വരുന്ന വെളിച്ചത്തിൻ്റെ വാം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് വേണമല്ലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഉദാഹരണം സുജാത എന്ന സിനിമയിൽ ഗായത്രി വർമ്മ പാടിയ ഈ ഗാനമാണ്.

0: ചരിത്രത്തിലെ ചില ദിവസങ്ങൾ വെറും തീയതികളല്ല, അവ മനുഷ്യ ചരിത്രത്തിന്റെ വഴിത്തിരിവുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് മെയ് 16 കേട്ടോ. 1929 മെയ് 16 ഹോളിവുഡ് ആദ്യമായിട്ട് അക്കാഡമി അവാർഡ്സ് സംഘടിപ്പിച്ചു. ലോക സിനിമയുടെ ചരിത്രം ആ രാത്രിയോടെ അങ്ങ് മാറി മറിയുകയായിരുന്നു. അതുപോലെ 1975 മെയ് 16 ജാപ്പനീസ് പർവ്വതാരോഹക ജൂൻകോ ടബേ എവറസ്റ്റ് കീഴടക്കി. അപ്പൊ ആ ഒരൊറ്റ ചുവടുവെപ്പ് ലോകമെങ്ങുമുള്ള സ്ത്രീകൾക്ക് അസാധ്യം എന്ന വാക്ക് ഇല്ലാതാക്കുകയായിരുന്നു. ഇനി ഞാൻ ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ, 2026 സെൻസസ് ക്വസ്റ്റിനെയറിന്റെ അവസാനത്തെ തീയതി മെയ് 16 മെയ് 12 ആയിരുന്നു. അത് കഴിഞ്ഞു പോയി. അപ്പൊ ഇനിയും കംപ്ലീറ്റ് ചെയ്യാത്തവര് census.gc.ca പോയിട്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു റിമൈൻഡറോട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെനാൽറ്റി ഉണ്ടാകും. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ.
1: CMR 101.3 FM ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മധുരഗീതം. കേൾക്കുന്തോറും കൂടുതൽ മധുരം.
2: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
3: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
4: മിസ്സിസാഗ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് mymississagachrysler.com.
3: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
5: നിങ്ങളൊരു വിദഗ്ധ ഡെന്റൽ സേവനം നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോ പെയിൻ, തലവേദന, ഉറക്കത്തിലുള്ള ശ്വാസതടസ്സം, ഇവ ഏതെങ്കിലും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ?
6: ഡോക്ടർ അശോക് ബാബു റാമിയ ആൻഡ് അസോസിയേറ്റ്സ് ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിംഗ് ഫ്രം ജനറൽ ഡെന്റിസ്ട്രി ടു TMJ ആൻഡ് ഓറോഫേഷ്യൽ പെയിൻ. ഓവർ 20 years ഓഫ് എക്സ്പീരിയൻസ്
7: ഫ്രം ഇംപ്ലാന്റ്സ്, ഡെൻചേഴ്സ് ആൻഡ് ബ്രേസസ് ടു റൂട്ട് കനാൽസ് ആൻഡ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. വിസിറ്റ് കെനഡി റൂത്ത് ഡെന്റൽ സെന്റർ ഇൻ ബ്രാംപ്ടൺ, 905-846-1595, ഓർ ക്രെഡിറ്റ് വാലി ഡെന്റിസ്ട്രി ഇൻ Mississauga, 647-825-3276,
6: or contact Ramya Dentistry for TMJ and orofacial pain, 905-997-1865.
7: They speak your language. Book an appointment today for your perfect smile.
0: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ

0: മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
1: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
2: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
3: ഓ റിയലി? എങ്ങനെ?
2: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
3: ബട്ട് വൈ ലെംഫൈ?
2: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
3: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
2: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ മിനിമം ട്രാൻസ്ഫർ ഓഫ് $100. മാക്സിമം ക്യാഷ് ബാക്ക് അപ് ടു $50 ഓൺ സെൻഡിംഗ് $500.
3: സോ നെക്സ്റ്റ് ടൈം യു സെൻഡ് മണി ഫ്രം കാനഡ, റിമെമ്പർ ജസ്റ്റ് വൺ നെയിം.
2: ലെംഫൈ, ഫാസ്റ്റ് മണി, ഹാപ്പി ഹോംസ്. ലെംഫൈ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ദിസ് ഇസ് മധുരഗീത മോർണിംഗ് ഡ്രൈവ് ഓൺ CMR 101.3 FM.
0: സോ വാട്സ് ഹാപ്പനിങ് ഇൻ കാനഡ നമുക്ക് നോക്കാം. പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണെ May 14 ഒരു ചരിത്രപ്രധാനമായ നാഷണൽ ഇലക്ട്രിസിറ്റി സ്ട്രാറ്റജി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2050 കാനഡയുടെ ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഇരട്ടിയാക്കുക, 70% വീടുകളിലും എനർജി കോസ്റ്റ് കുറയ്ക്കുക, 30,000 പുതിയ തൊഴിലവസരങ്ങൾ 2028 സൃഷ്ടിക്കുക, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വമ്പൻ പദ്ധതി. അതുപോലെ കാനഡയുടെ എനർജി ഫ്യൂച്ചറിനെ മാറ്റിമറിക്കാനിടയുള്ള പുതിയ വെസ്റ്റ് കോസ്റ്റ് ഓയിൽ പൈപ്പ് ലൈൻ പദ്ധതിക്ക് ഓട്ടോവയും ആൽബർട്ടയും നിർണായക നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പിന്തുണ നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഇനി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് നോക്കാം. കിങ്സ്റ്റൺ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ധ്വനി 2026 May 23 കിങ്സ്റ്റണിൽ വെച്ച് നടക്കുകയാണ്. വിഷു, ഈസ്റ്റർ, രമദാൻ എന്നിവയൊക്കെ അവർ ഒരുമിച്ച് ആഘോഷിക്കുകയാണ്, വിത്ത് മ്യൂസിക്, ഡാൻസ്, ഡ്രാമ ആൻഡ് ഫാമിലി ഫൺ. May 30 ഓക്വിലെ ഹോളി ട്രിനിറ്റി കാത്തലിക് സെക്കൻഡറി സ്കൂളിൽ വെച്ച് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ശ്രീനാരായണ അസോസിയേഷൻ ഓഫ് കാനഡ അവരുടെ യൂണിഫെസ്റ്റ് നടത്തുന്നത്. തണൽ സന്ധ്യ സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ കൾച്ചറൽ ഇവന്റ്, തണൽ കാനഡ സംഘടിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ കൾച്ചറൽ ഇവന്റ് തണൽ സന്ധ്യ May 30 സ്കാർബ്രോയിൽ വെച്ച് നടക്കുന്നു. വൺ നൈറ്റ് 2 voices, അതാണ് ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് ഒരുക്കുന്ന സോൾ ആൻഡ് ഫയർ കോൺസെർട്ട്. യെസ്, ആൻ ഈവനിംഗ് വിത്ത് ആൻഡ്രിയ ജെർമിയ ആൻഡ് ചിന്മയി ശ്രീപാദ. July 4 വൈകുന്നേരം 5 മണിക്ക് വിഡ്ബിയിലെ കാനഡ ഇവന്റ് സെന്ററിലാണ് ഈ ഷോ അരങ്ങേറുന്നത്.

0: നമ്മൾ മലയാളികൾക്ക് രാഷ്ട്രീയ ചർച്ചകള് നിത്യജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ. അപ്പൊ കേരള തിരഞ്ഞെടുപ്പ് ഒരു തിരിഞ്ഞ നോട്ടമൊക്കെ വേണ്ടേ? ഏപ്രിൽ 9, 2026 കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒരേ ദിവസം വോട്ടെടുപ്പ് നടന്നു. 2,71,00,000 വോട്ടർമാർ. അങ്ങനെ മെയ് 4 ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം അങ്ങ് മാറി മറിഞ്ഞു. UDFന് 102 സീറ്റ്, LDFന് 35 സീറ്റ്. 140-ൽ 102 എന്ന് പറയുന്നത് വെറും ഭൂരിപക്ഷമല്ല. 1977 ശേഷം UDFന് ഇത്ര വലിയൊരു ജനവിധി ലഭിക്കുന്നത് ഇതാദ്യമാണ്. ഇടതുമുന്നണിക്ക് ഇതൊരു സാധാരണ തോൽവിയല്ല, ഇത് അവരുടെ തകർച്ചയാണ് എന്ന് പറയുന്നവരുണ്ട്. 21 LDF മന്ത്രിമാരിൽ 13 പേരാണ് തോറ്റത്. പിന്നെ ഫലം വന്നൊരു 10 ദിവസം കഴിഞ്ഞു മുഖ്യമന്ത്രി ഇല്ലാത്തവർ എന്നുവരെ നമ്മളെ മറ്റ് സംസ്ഥാനക്കാർ പറയുന്നുണ്ടായിരുന്നല്ലേ. അപ്പം ആരായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നിങ്ങനെ ഒരു ചോദ്യമായിരുന്നു. ദിവസങ്ങളോളം അത് സസ്പെൻസ് ആയിരുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല, 3 പ്രബല പേരുകൾ. അങ്ങനെ മെയ് 14, 2026 കോൺഗ്രസ് ഉത്തരം പറഞ്ഞു. VD സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി. ഒപ്പോസിഷൻ ലീഡറായി നിന്ന് ശക്തമായ ബദൽ ശബ്ദമുയർത്തിയ അദ്ദേഹം ഇനി ഭരണത്തിൻ്റെ ചുക്കാൻ പിടിക്കും. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യയിലെ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഉയർച്ച എടുത്തു പറയേണ്ടതാണല്ലേ. കർണാടക, തെലുങ്കാന, കേരള 3 സംസ്ഥാനങ്ങളിൽ ഭരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് ഒരു ശക്തമായ സന്ദേശം കൂടിയാണ് കേട്ടോ.
1: നമ്മുടെ ചേരി ഒരുപാട് കാര്യങ്ങൾ പറയും, അറ്റ് വർക്ക്, അറ്റ് ഹോം ആൻഡ് ഇൻ എവറി ഫോട്ടോ. അവിടെയാണ് പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം.
2: സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ലെഡ് ബൈ ഡോക്ടർ അറ്റ്ലി ജോർജ് വിത്ത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റ് സെർവിംഗ് യു ഫ്രം മാർക്കം ആൻഡ് നോർത്ത് യോർക്ക്. ബോത്ത് TTC ആക്സസിബിൾ, നൗ അക്സെപ്റ്റിംഗ് ന്യൂ പേഷ്യന്റ്സ് അണ്ടർ കനേഡിയൻ ഡെന്റൽ കെയർ പ്ലാൻ.
3: വിസിറ്റ് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് .com ആൻഡ് ബുക്ക് ഓൺലൈൻ ഇൻ മിനിറ്റ്സ്. കോൾ 289-554-3368 ഓർ 416-494-0008. സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടെ ഉള്ളു തുറന്ന് ചിരിക്കാം.
4: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
5: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
4: ഇത് മാറ്റി ദുബായ്, സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഹിലാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
6: നൂരഹിലാസ് ജ്വൽ ഹോം, GTA's number 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽസ് അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 6479472864 or 647-702-2159.
7: ടാക്സ് എഫിഷ്യന്റ് ആയി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ മുരളി നാരായണൻ അറ്റ് 647-308-2116. മുരളി നാരായണൻ, യുവർ ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ വിത്ത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ്.
8: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിനും.
9: എന്താ പറഞ്ഞേ?
8: തനിക്ക് ഒരു ഔഡി 2026 A3 കാർ.
9: സ്വപ്നത്തിലായിരിക്കും.
8: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോൾ ഒരു ഔഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
9: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
8: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
10: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
11: ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ബജറ്റ് ഫ്രണ്ട്ലി കാർ വേണോ? ട്രാറ്റ്ഫോർഡ് കിയ പ്രസൻസ് പ്രീ ഓൺഡ് സേവിംഗ്സ് ഇവന്റ്. ലോ കിലോമീറ്റേഴ്സ് ഉള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയ ക്വാളിറ്റി പ്രീ ഓൺഡ് വെഹിക്കിൾസിന്റെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട്. 2019 ഹുണ്ടായി എലാൻഡ്ര, $54 പെർ വീക്ക് പ്ലസ് HST, സീറോ ഡൗൺ. 2019 റാം 1500 ക്ലാസിക്, $68 പെർ വീക്ക്, സീറോ ഡൗൺ. 2023 കിയ സോൾ EX, $70 പെർ വീക്ക് പ്ലസ് HST, സീറോ ഡൗൺ. 2023 Kia Forte LX, $72 per week. Certified pre-owned warranty up to 7 years or 140,000 kilometers. Credit issue, ഒരു പ്രശ്നമല്ല. Everyone is approved. Some conditions apply. Huge inventory, immediate delivery. Visit 863 Airy Street or StratfordKia.com.
12: കുറച്ച് വർത്തമാനവും വർത്തമാനകാല വാർത്തകളും. Stay tuned to Madhura Geetham Morning Drive.
13: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
14: നമസ്കാരം. നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മൾക്കിവിടെ ഒഫീഷ്യലി സ്പ്രിംഗ് ആണ്, എങ്കിലും രാവിലെ തണുപ്പൊക്കെയാണ്, വാമർ ഡേയ്സ് ആണ്, ആഫ്റ്റർനൂൺസ്. അപ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സ്റ്റഫ്ഡ് പുട്ട് സീരീസിൽ ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു മീൻ പീര വെച്ച് ചെയ്തിട്ട് അത് സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന ഫില്ല് ചെയ്തുണ്ടാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പി ാണ് കേട്ടോ. ഇത് മോർ കൈൻഡ് ഓഫ് ഒരു ഡിന്നർ റെസിപ്പിയാണ്. നമുക്ക് രാവിലെയൊക്കെ മീൻ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഞാൻ ഇത് എൻ്റെ തന്നെ ഓൺ റെസിപ്പി, ഞാൻ ചെയ്തെടുത്ത റെസിപ്പിയാണ്. അപ്പം നമ്മൾക്ക് കുട്ടികൾക്കുമൊക്കെ ഇവിടെ കഴിക്കാൻ ഇഷ്ടമുള്ളത് നമ്മൾ എന്താ പറയുക, ബോൺലെസ് ആയിട്ടുള്ള ഫിഷസാണ്. അപ്പം ഞാൻ ക്യാൻഡ് ട്യൂണ, വൈറ്റ് ഫ്ലേക്ഡ് ട്യൂണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് എപ്പം ചെയ്താലും. അപ്പം നമുക്കത് ആദ്യം പീര റെഡിയാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ പുട്ടിൽ എപ്പോഴും മറ്റ് റെസിപ്പീസ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റഫ് ചെയ്തിട്ട് ആവി കയറ്റി എടുക്കുക. അപ്പം നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസിലോട്ട് ഡയറക്റ്റ് പോകാം. അപ്പം ആദ്യം പീര ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഒരു ക്യാൻ വൈറ്റ് ഫ്ലേക്ഡ് ട്യൂണ, അത് അതിൻ്റെ വെള്ളമെല്ലാം സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3-4 പച്ചമുളക്, ഇതിൽ പച്ചമുളകാണ് ഇൻഗ്രീഡിയൻ്റ്, മുളക് പൊടി ചേർക്കില്ല. പിന്നെ നമ്മൾക്ക് വേണ്ടുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ 1 ഇഞ്ച് പീസ് ഇഞ്ചി, പിന്നെ 1 നുള്ള് ഉലുവാപ്പൊടി, കറിവേപ്പില, തേങ്ങാപ്പീര, ഇത്രയുമാണ് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഏകദേശം 1 ടേബിൾ സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടുന്നത്. ഇത് ഓൾറെഡി ഫ്ലേക്ഡ് ട്യൂണ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പം നിങ്ങൾ ഒരു ചട്ടിയോ എന്തിലാണോ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം അതിൻ്റെ മെത്തേഡും കൂടെ പറഞ്ഞു പോകാം പീരയുടെ. അപ്പം നമ്മൾ അതിലോട്ട് ഈ ചെറിയ ഉള്ളി നീളത്തിൽ വളരെ തിൻ സ്ലൈസസ് ആയിട്ട് അരിയുക. അതിനോടൊപ്പം തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്തതിന് ശേഷം ഈ മിക്സ് നമ്മൾ കൈകൊണ്ട് ലേശം ഉപ്പും വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് തിരുമുക. അതിനുശേഷം ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് തേങ്ങാപ്പീരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഒന്നും കൂടെ കൈകൊണ്ട് തിരുമിയതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ ട്യൂണയുടെ ഫ്ലേക്സ് നമ്മൾ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പം നമ്മളുടെ ഈ മീൻ പീര റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അതിനുശേഷം നമ്മൾ റെഗുലർലി പുട്ട് ചെയ്യുന്നത് പോലെ തന്നെ പുട്ടിൻ്റെ മാവ് 1 കപ്പിൻ്റെ ഒരളവാണ് ഞാൻ പറയുന്നത്, അത് വെള്ളം ചേർത്ത് പുട്ടിൻ്റെ പൊടി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ തേങ്ങയിടുക, പിന്നെ 1 ലെയർ മാവിടുക. ഇപ്പോൾ ചിരട്ട ആ ഒരു മോൾഡിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ ഈ 1 സ്പൂൺ മീൻ പീര, ട്യൂണ പീര ചേർക്കുക. അതിനുശേഷം വീണ്ടും മുകളിൽ മാവ് റീഫില്ല് ചെയ്തതിന് ശേഷം ഇത് ആവിയിൽ വെച്ച് 5-6 മിനിറ്റ്സ് കൊണ്ട് നമ്മളുടെ ഈ മീൻ പീര പുട്ട് റെഡിയായി കഴിയും. ഇത് ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ആഴ്ച നമ്മൾക്ക് ഇപ്പം ഭയങ്കര മാമ്പഴ സീസണാണ്. അപ്പം മാമ്പഴം സ്റ്റഫ് ചെയ്യുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇന്നത്തെ പുട്ട്, മീൻ പീര പുട്ട്, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ആഴ്ച ഈ സ്റ്റഫ്ഡ് മാങ്ങയുടെ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ട് നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം.
13: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രുചി അവതരിപ്പിക്കുന്നു നാടൻ രുചി.

കണ്ണടയിൽ നിന്നെയും കാത്ത് എന്ന സിനിമയിൽ ദാസേട്ടൻ പാടിയ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരുമിക്കാൻ കഴിയാതെ പോയ പ്രണയം ഓർമ്മ വരുന്നുണ്ടോ? ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിഷ് ദോസ് മെമ്മറീസ്.

0: You are listening to Madhur Geetha Morning Drive every Saturday 8:30 to 10:30 a.m. on CMR 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: എടാ ജോബിനെ, നാട്ടിൽ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു.
3: അതെന്താടോ, രണ്ടു മാസമായപ്പോഴേക്കും നാട് മിസ് ചെയ്യാൻ തുടങ്ങിയോ?
2: അതല്ലടോ, മമ്മി ഉണ്ടാക്കി തരുന്ന ആ പൊതിച്ചോറ് കഴിക്കാൻ തോന്നുവോ?
3: എന്നും ഈ ബർഗറും ബ്രെഡും കഴിച്ച് മടുത്തു.
4: ആഹാ, എന്നാ വേഗം റെഡിയാക്കിയോ, നമുക്ക് കേരള കറി ഹൗസിലേക്ക് പോകാം.
3: തന്റെ നാട്ടിലെ കുമരകം ഫിഷ് കറി വേണോ, അതോ എന്റെ തലശ്ശേരിയിലെ ബിരിയാണി വേണോ?
4: അതല്ല, ഇനി പൊതിച്ചോറ്, വെള്ളയപ്പം, പാലപ്പം, ചട്ടിച്ചോറ്, പലതരത്തിലുള്ള ദോശ, കപ്പ, പുട്ട് എന്ന് വേണമെങ്കിലും അവിടെ കിട്ടും. വീക്കെൻഡ് ആണെങ്കിലും നല്ല അടിപൊളി 50 ഐറ്റംസിൽ കൂടുതലുള്ള ബുഫേയും ഉണ്ട്.
0: Kerala Curry House, 5120 Dixie Road, Mississauga, 905-282-9111. Experience the real taste of Kerala.
5: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
6: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റുമോ അമ്മേ?
7: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്കളുടെ കാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയിൽ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ പുഞ്ചിരിക്കും.
8: With the 20 years of legacy, Dr. Bobby Chandy's Can Smile Dental, Unit 2063033, Paston Road, Mississauga, 905-949-5656. Dr. Bobby Chandy's Can Smile Dental.
9: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
10: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. Karpagam Groceries.
11: From moments to memories, from music to magic, this is not just entertainment. This is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradap, Jyotsna Radhakrishnan, Sachin Warrior and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience. And now, in June 2026, get ready Canada, because Rousing Rhythm proudly presents Vinit Srinivasan Live in Canada, an experience filled with nostalgia, emotion and unforgettable music. Premium venues, world-class production, iconic artists, and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
7: വിനീത് ശ്രീനിവാസൻ ലൈവ് ഇൻ കോൺസേർട്ട് നമുക്ക് മൂന്ന് ഷോസാണ് അല്ലേ ഉള്ളത്. ജൂൺ 13 കനേഡിയൻ മീഡിയ ക്ലബ് ലണ്ടനിൽ ഈ ഷോ ഒരുക്കുമ്പോൾ, ജൂൺ 19 നയാഗ്ര ഫോൾസിൽ പെപ് നയാഗ്രയാണ് വിനീത് ശ്രീനിവാസൻ ഷോ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ജൂൺ 20 റൗസിംഗ് റിതം വിഡ്ബിയിലെ വിനീത് ശ്രീനിവാസൻ ഷോ ഓർഗനൈസ് ചെയ്യുന്നു. വിനീത് എന്ന് പറയുന്ന ആക്ടറിനെ കായലും തന്നെ എനിക്ക് തോന്നുന്നു വിനീത് എന്ന വ്യക്തിയെ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാവാം എല്ലാ സ്ഥലങ്ങളിലെയും തന്നെ ടിക്കറ്റുകളൊക്കെ പെട്ടെന്ന് വിറ്റ് പോയി, ചിലതൊക്കെ സോൾഡ് ഔട്ട് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം ഇനി ഇപ്പോൾ ഷോയ്ക്കായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് ബാക്കിയായിട്ടുള്ളത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് ആർ ജെ ബിന്ദു. ഇപ്പോൾ 9 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയി. ഇനി കുറച്ച് സമയം നമ്മുടെ കൂടെ രാജി ചേച്ചി ഉണ്ടാകും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ സ്മൃതി മധുരം ഫെയിം. ഇപ്പം ആരെങ്കിലും ട്യൂണിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ രാജചേച്ചിനെ മധുരഗീതം കേൾക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം. സ്മൃതി മധുരം എന്ന സെഗ്മെന്റിലൂടെ പാട്ടോർമ്മകളൊക്കെ നമുക്ക് തന്ന് നമ്മളെ ഇങ്ങനെ സ്വപ്നത്തിൽ ആറാടിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചേച്ചി നമസ്കാരം.
1: നമസ്കാരം ബിന്ദു. എല്ലാ മധുരഗീതം ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
0: ചേച്ചി, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു പാട്ടുണ്ടല്ലോ, ചിത്ര ചേച്ചി പാടിയതാണ്. അത് ശ്രീ എം ടി വാസുദേവൻ നായരുടെ 9 പ്രശസ്ത ചെറുകഥകളെ ആസ്പദമാക്കി ഒരുക്കിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിൻ്റെ ഒരു ടൈറ്റിൽ സോങ് ആണ്. അപ്പോൾ എം ടി വാസുദേവൻ നായർ എന്ന ആ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ആകെ 9 നോവലുകളും 80-ൽ ചെറുകഥകളും എഴുതി 54-ൽ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി 7 ചിത്രങ്ങൾ സ്വയം സംവിധാനം ചെയ്തു. യാത്രാവിവരണം, ആത്മകഥ, നിരൂപണം ഉൾപ്പെടെ ആകെ 60-ൽ പുസ്തകങ്ങൾ. അപ്പോൾ US ലൈബ്രറി ഓഫ് കോൺഗ്രസ് പോലും ഇവ ശേഖരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ എം ടി ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല, ഒരു സമ്പൂർണ്ണ സാഹിത്യ ലോകം തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എഴുത്തുകാരനാണല്ലേ എം ടി.
1: തീർച്ചയായും ബിന്ദു, ഒരുപാട് ജീവിതം നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് വായിക്കാൻ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അന്നൊക്കെ പുസ്തകങ്ങളെക്കാട്ടിലും കൂടുതൽ മാഗസീനിലൂടെയാണ് ഞാനിതെല്ലാം വായിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കൂടുതൽ മനസ്സിൽ വരുന്ന അദ്ദേഹവും ഉണ്ടാക്കിയ മൂവികളാണ്. നമ്മളുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ വായിച്ച കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ റിയൽ ലൈഫിൽ കാണുന്ന പോലെ സ്ക്രീനിൽ കാണുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പക്ഷേ നമ്മുടെ ചിന്തയിലുള്ള അതേ ക്യാരക്ടർ ആയിരിക്കില്ല, ആ മുഖങ്ങളായിരിക്കില്ലെങ്കിൽ പോലും അവയൊക്കെ വളരെ ശക്തമായി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാനം ചെയ്ത മൂവിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരുന്നത്, നിർമാല്യം എന്ന് പറയും. ഈ നിർമാല്യം എന്ന് പറയുന്നത് ഇന്നലകളുടെ വഴിപാട് എന്ന് പറയാം. അതൊരു വളരെ പഴയ ഒരു ഗ്രാമം, വളരെ ഒട്ടും ഡെവലപ്ഡ് ആവാത്ത ഒരു ഗ്രാമപ്രദേശത്ത് വെച്ചിട്ട് നടത്തുന്നതാണ്. ഇതിൻ്റെ ഇത് ആസ്പദമാക്കിയ കഥ എന്ന് പറയുന്നത് പള്ളിവാളും ചിലമ്പും എന്ന കഥയെ ആസ്പദമാക്കിയാണ്. അപ്പം ഈ കഥ ഈ ചിത്രീകരണത്തിന് പോയപ്പോൾ ആ സ്ഥലത്താണെങ്കിൽ വൈദ്യുതി പോലും കണ്ടിന്യൂസ് ആയിട്ടില്ലാത്ത, താമസിക്കാൻ മോട്ടൽസ് ഇല്ല, ഹോട്ടൽസ് ഇല്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ പൂജയൊന്നും നടക്കാത്തൊരു അമ്പലം ആണ് ഇവരുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിലെ പ്രധാന കലാകാരൻ എന്ന് പറയുന്നത് PJ ആൻ്റണി. PJ ആൻ്റണിയെ വിളിച്ചപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നതാണ്, എനിക്ക് ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് മാറിയെങ്കിലും ഒരു അവശത അനുഭവിക്കുന്ന വെളിച്ചപ്പാടിൻ്റെ ഒരു മെലിഞ്ഞുണങ്ങിയ ശരീരം നോക്കിയാണ് എം ടി നടന്നത്. അപ്പം അദ്ദേഹം വന്ന് അവിടെയുള്ളൊരു വെളിച്ചപ്പാടിന് ദക്ഷിണ കൊടുത്ത് വെളിച്ചപ്പാടിൻ്റെ ചുവടുകളും ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ് വെളിച്ചപ്പാട് കാണുന്നതെന്നെല്ലാം പഠിച്ച് അദ്ദേഹം അഭിനയിച്ചു. ഈ അഭിനയത്തിൽ ലാസ്റ്റ് സെഗ്മെൻറ്റ്, ലാസ്റ്റ് പാടത് അഭിനയം ഷൂട്ട് വന്നപ്പോൾ പുള്ളിക്കാരൻ ഈ ചെല്ലം പടിച്ചടിച്ചടിച്ച് കാല് ആ ചവിടുകൾ വെച്ച് പൊട്ടി മുറിവായി, അതിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായി. എന്നിട്ട് പോലും അതിമനോഹരമായി ആ വേദനയെല്ലാം കടിച്ചു പിടിച്ചുകൊണ്ട് അഭിനയിച്ചു. ഈ അഭിനയിക്കാൻ ചെന്നവരെല്ലാം സ്ത്രീകളെ മാത്രം, നമ്മുടെ സുകുമാരനുണ്ടല്ലോ, സുകുമാരൻ്റെ ആദ്യത്തെ മൂവിയാണ്. സുകുമാരൻ്റെ ഒരു അമ്മാവൻ്റെ വീട്ടിലാണ് പെണ്ണുങ്ങളെ താമസിപ്പിച്ചത്. ആണുങ്ങൾക്ക് താമസിക്കാൻ അവിടെ ഒരു റൈസ് മില്ലിൻ്റെ ഒരു റൂമാണ് കൊടുത്തത്. ഇന്നത്തെ ചിത്രീകരണമൊക്കെ വലിയ മോട്ടൽസും അതൊന്നുമില്ലാതെ, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളിൽ നിന്ന് ചിത്രീകരിച്ചു. പക്ഷെ അസലായിരുന്നു അതിലെ പാട്ടുകളും. പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഇല്ലെങ്കിൽ പോലും എപ്പോഴും നിർമാല്യം എന്ന് പറയുമ്പം പണ്ടൊക്കെ ഈ പ്രേയർ സോങ്സ് പോലെ നാവേറുപാട്ട് അല്ലെങ്കിൽ സർപ്പപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നാവേറുപാട്ടിന്റെ ബേസിലുണ്ടാക്കിയ ഒരു പാട്ടുണ്ട്. അത് ഒറിജിനലി ബ്രഹ്മാനന്ദനും പത്മിനിയും ആണ് പാടിയെങ്കിൽ പോലും അതിനൊരുപാട് ഇതൊക്കെ റീമേക്സ് ഒക്കെ വന്നിട്ടുണ്ട്.
0: ആ, ഞാൻ യൂട്യൂബിൽ നമ്മുടെ മിഥുൻ ജയരാജില്ലേ, ആ പാട്ട് മിഥുൻ പാടിയ ഒരു വേർഷൻ ഉണ്ട്. ശരിക്കും ചേച്ചി, ഒറിജിനലിൻ്റെ ഭംഗി ഒട്ടും പോവാതെയാണ് മിഥുൻ അത് പാടിയിരിക്കുന്നത് കേട്ടോ.

0: പ്രത്യേകിച്ച് ചില ആളുകളുണ്ടല്ലോ, ആദ്യം സിനിമ കാണും, എന്നിട്ടാണ് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ നോവൽ വായിച്ചത് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ സിനിമ ശരിക്കും ഒരു പടിവാതിലാകുകയാണ് അല്ലേ, സാഹിത്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്ത്. വാക്കുകളിൽ മാത്രം ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾ ദൃശ്യഭാഷയിൽ ജീവൻ വയ്ക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അപ്പം സംഗീതവും അല്ലേ, പാട്ടും ദൃശ്യഭംഗിയും ഒക്കെ ചേരുമ്പോഴത്തേനും ആ നോവലിന് ഒരു പുതിയ ജന്മം കിട്ടുകയാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ചെറിയ ചെറിയ ദോഷങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഒരു 500 പേജുള്ള ഒരു നോവല് 2 മണിക്കൂറിൽ ഒതുക്കുമ്പം കഥയുടെ ആഴം ചിലപ്പോൾ അങ്ങ് നഷ്ടമാവും. നമ്മളിങ്ങനെ ഭാവനയിൽ കണ്ട ആ ഒരു ലോകം അല്ലേ, ഒരൊറ്റ സംവിധായകൻ്റെ കാഴ്ചപ്പാടിലോട്ട് അങ്ങ് ചുരുങ്ങിപ്പോവുകയാണ്. അതെ അതെ. അപ്പോൾ പുസ്തകം എന്നിട്ട് നമ്മൾ പറയും, ഓ പുസ്തകം കൂടുതലും നല്ലതായിരുന്നു. ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ബെന്യാമിൻ്റെ ആട് ജീവിതം, ഞാൻ ആദ്യം അത് വായിച്ചിട്ട് എനിക്ക് അയ്യോ ഞാനങ്ങനെ അത്ര ഇങ്ങനെ പെട്ടെന്ന് കരയുന്ന ഒരാളൊന്നും അല്ല കേട്ടോ, എനിക്ക് കരഞ്ഞിട്ടത് മുഴുമിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ശരിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഹത്തായ ഒരു അനുഭവം, അല്ലെങ്കിൽ നോവലിൻ്റെ ഒരു നിഴൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ശ്രീ എം ടി വാസുദേവൻ നായരുടെ ഓപ്പോൾ അതൊരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്ത് വന്ന മൂവിയല്ലേ?
1: അതെ ബിന്ദു, അത് ഓപ്പോൾ എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയിൽ നിന്ന് എടുത്തതാണ്. ബിന്ദു പറഞ്ഞതുപോലെ ഈ കഥ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇമാജിനേഷൻ വെച്ച് സിനിമ കാണുമ്പോൾ അതത്ര ഫലിക്കാറില്ല. പക്ഷേ എം ടി എന്ന സംവിധായകൻ അല്ലെങ്കിൽ എം ടി എന്ന തിരക്കഥാകൃത്ത് ഇതിലെ വ്യത്യസ്തമായിരുന്നു. ആ ശക്തമായ കഥാപാത്രങ്ങൾ, ആ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഈ ഓപ്പോൾ സിനിമയിൽ എനിക്കെൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അത് കാണുമ്പം ഈ പഴയ ഒരു ഗ്രാമപ്രദേശം, ഊഞ്ഞാലിട്ട മരങ്ങൾ, ചെറിയ അതായത് ചെറിയ റോഡുകൾ, ടാറൊന്നും ചെയ്യാത്ത ചെളി പുരണ്ട റോഡുകൾ, പിന്നെ എപ്പോഴും കാറ്റ് വീശുന്ന ഒരു അന്തരീക്ഷം, പൂക്കളും മുല്ലപ്പൂവും ഒക്കെയുള്ള ഒരു മിറ്റം, ഓലമേഞ്ഞ വീടുകൾ, ഇതൊക്കെ പണ്ടത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതൊന്നും പരിഷ്കാരത്തിൻ്റെ ഒരു അഭംഗി ഒരു ഭംഗിയില്ലായ്മയല്ല, ഇതൊരു നാടൻ സൗന്ദര്യമായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ആ പണ്ടൊക്കെ ഞാൻ ജീവിച്ചിരുന്ന കാലത്ത് നടന്നൊക്കെ പോകുമ്പോഴേ വീടുകളിങ്ങനെ കാണും, ചാണകം മെഴുകിയ മുറ്റവും മണൽ അതായത് മണ്ണുകൊണ്ട് മഡുകൊണ്ടുള്ള വീടും ഓലപ്പുര മാത്രമല്ല പുല്ലുകൊണ്ടുള്ള മെയ്യലും, ഇതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്ങാണ്. ഒരുപാട് കിളികൾ, ഒരുപാട് വെജിറ്റേഷൻ അതായത് സസ്യങ്ങൾ. എൻ്റെ ഈ കുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന ഒരു ചെറിയ സിറ്റി ബ്രെഡ് ഏരിയയിലായിട്ടാണ്. അവിടെ പോലും മലനിരകളും വെജിറ്റേഷനും, ആ ബാലൻ കെ നായരാണ് ഭർത്താവ്, മേനകയാണ് അതിനകത്ത് വൈഫായിട്ട് വരുന്നത്. ഈ കഥ എന്ന് പറയുന്ന ഒരു അനീത്തി അനിയൻ ചേച്ചി ബന്ധമാണ്. പക്ഷേ അതിൽ ഒരുപാട് ട്വിസ്റ്റ്സ് ഉണ്ട്. അത് അതിമനോഹരമായിട്ട് ഈ മൂവിയിലുണ്ട്. ആ ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് പാട്ടുകൾ, അതായത് MBS അതായത് MB ശ്രീനിവാസൻ സാറും പി ഭാസ്കരൻ മാഷും തമ്മിൽ ചേർന്ന ഒരു നല്ല വളരെ നല്ല പാട്ടുകളുണ്ട്. അന്ന് വളരെ ഹിറ്റായിരുന്നു ഇതിലെ എല്ലാ പാട്ടുകളും. അപ്പം അതിലേറ്റവും എനിക്കിഷ്ടമുള്ള പാട്ടെന്ന് പറയുന്നത് ഇതാണ്.

0: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
1: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ് എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
0: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
2: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
0: ഡെന്റൽ കെയർ ഇൻ ഓഷവ എങ്കിൽ ഡോക്ടർ സാജൻ, ഡോക്ടർ രമ്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ലിയർ സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിലേക്ക് വരും. റൂട്ട് കനാൽ മുതൽ ഇൻവിസലൈൻ വരെ, കൂടാതെ സെയിം ഡേ എമർജൻസി അപ്പോയിന്റ്മെന്റ്സ്. നിങ്ങളുടെ എല്ലാ ഡെന്റൽ ആവശ്യങ്ങളും ഇനി ഒരു ക്ലിനിക്കിൽ. യൂസിംഗ് കട്ടിംഗ് എഡ്ജ് ഡെന്റൽ ടെക്നോളജി, ദേ എൻഷുവർ കംഫർട്ട്, പ്രിസിഷൻ ആൻഡ് സ്ട്രെസ് ഫ്രീ എക്സ്പീരിയൻസ് ഫോർ എവറി പേഷ്യന്റ്. ക്ലിയർ സ്മൈൽ ഡെന്റൽ, കൺവീനിയന്റ്ലി ലൊക്കേറ്റഡ് വിത്ത് പ്ലെന്റി ഓഫ് പാർക്കിംഗ്. ആസ്ക് അബൌട്ട് ദയർ 0% ഇൻട്രസ്റ്റ് ഫിനാൻസിംഗ് ഓപ്ഷൻസ് ഫോർ മേജർ ട്രീറ്റ്മെന്റ്സ്. കോൾ ക്ലിയർ സ്മൈൽ ഡെന്റൽ ടുഡേ അറ്റ് 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority.
3: Men and Law Professional Corporation.
4: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
3: ബാരിസ്റ്റർ, സോളിസിറ്റർ, നോട്ടറി പബ്ലിക്. ലതാ മേനൻ, റിയൽ എസ്റ്റേറ്റ്,
4: ഫാമിലി ലോ,
3: വിൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്,
4: സിവിൽ ലിറ്റിഗേഷൻ,
3: ഇമിഗ്രേഷൻ ലോ,
4: ബൈലോ മാറ്റേഴ്സ്,
3: ക്രിമിനൽ മാറ്റർ
4: ആൻഡ് പേഴ്സണൽ ഇഞ്ചുറി.
3: കോൾ 905-956-0747. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ.
5: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ, 225 Dundas Street, ഈസ്റ്റ്. ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി, സ്പോർട്സ്, അമേരിക്കൻ മസിൽ വരെ. ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6-month പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ, 905-866.
6: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
7: എന്താ പറഞ്ഞേ?
6: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
7: സ്വപ്നത്തിലായിരിക്കും.
6: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
7: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
6: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
8: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
9: You are listening to Madhura Geeta Morning Drive every Saturday, 8:30 to 10:30 a.m. on CMR 101.3 FM.
10: ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് 22 മിനിറ്റായി. ശ്രീ എം ജി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനെ, തിരക്കഥാകൃത്തിനെ, സംവിധായകനെ ഒക്കെ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും രായ ചേച്ചിയും. അപ്പോൾ ഈ ഓപ്പോൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഇപ്പം പാട്ട് കേട്ടില്ലേ നമ്മൾ പൊട്ടിക്കാൻ ചെന്നപ്പോൾ? അപ്പോൾ നമ്മുടെ സ്ഥിരം ശ്രോതാവായ രജിയേട്ടൻ പറഞ്ഞു ഈ ഒരു പാട്ട് കേട്ടിട്ട് കുറേ നാളുകളായി. അപ്പോൾ അത് കേട്ടപ്പോൾ ഉള്ളൊരു സന്തോഷം അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരൻ തന്നെ തിരക്കഥ ഒരുക്കുമ്പോൾ ആ കഥയുടെ ഏത് ഭാഗം ദൃശ്യഭാഷയ്ക്ക് അനുയോജ്യമാണ്, അല്ലെങ്കിൽ ഏത് ഭാഗം ഒഴിവാക്കണം, ഏത് ഭാഗം കൂടുതൽ ശക്തിയോടെ അവതരിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാവുമല്ലോ. ചേച്ചി നേരത്തെ പറഞ്ഞല്ലേ, എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കൊരു ഒരു പ്രത്യേകതയുണ്ട്. കാരണം നോവലിൻ്റെ ഭംഗി ചോർന്നു പോവാതെ, അല്ലെങ്കിൽ ആ ഒരു ഫീല് കളയാതെ ചെയ്യുന്നു എന്നുള്ളത്. കാരണം അതിൻ്റെ ഏറ്റവും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കുമല്ലോ കൂടുതലും തിരക്കഥ എഴുതുന്നത്. അപ്പം പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു നോവലൊന്നും അല്ലാതെ തന്നെ സംഭവങ്ങളിൽ നിന്ന് നേരിട്ട് ഒരു ശക്തമായ കഥ സൃഷ്ടിക്കാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പരിണയം അങ്ങനെ വന്നതല്ലേ?
11: അതെ അതെ ബിന്ദു. അത് കുറിയടത്ത് താത്രി എന്ന് പറഞ്ഞൊരു നമ്പൂതിരി ഇല്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ആ അതിലെ കഥ അതൊക്കെ എല്ലാ പ്രേക്ഷകർക്കും അറിയായിരിക്കും, അല്ലെ ശ്രോതാക്കൾക്കും അത് അറിയായിരിക്കും. പക്ഷേ അതിലെ ആ സ്ത്രീ കഥാപാത്രം താത്രിയുടെ, അതൊരു വളരെ യങ്സ്റ്ററായിട്ട് കുറച്ച് മോഡേൺ ചിന്താഗതിയുള്ളൊരു പെൺകുട്ടി, വളരെ വയസ്സായ ഒരാളെ കല്യാണം കഴിച്ചു വരുന്നതും ആകസ്മികമായി അങ്ങേര് മരിക്കുന്നതും പിന്നെ ഒരു വിഡോയുടെ ജീവിതത്തിലുണ്ടാവുന്ന അന്നത്തെ കുറേ ആചാരങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഈ സിനിമ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ വീടിനടുത്തൊരു തറവാടുണ്ടായിരുന്നു. അതൊരു പഴയ നാലുകെട്ട് സ്റ്റൈലാണ്. അവിടെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയിരുന്നു പണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഒരു തെക്കത്, അതായത് ഒരു വിളക്ക് വെക്കുന്ന ഒരു അമ്പലം പോലെ ഒരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴൊക്കെ എല്ലാവരും എൻ്റെ മദറിൻലോ പറയും, അവിടെ പോയി എവിടെ എല്ലാം നല്ല കാര്യത്തിന് പോകുമ്പോഴും അവിടെ എണ്ണ വിളക്കിന് എണ്ണ കൊടുത്തിട്ട് പോകണം എന്നൊക്കെ. അപ്പം ഞാൻ ഗർഭിണിയായ സമയത്ത് ഞാനും ഹസ്ബൻഡുമായിട്ട് ഇങ്ങനെ വെളിയിൽ ഇരിക്കുകയായിരുന്നു. സന്ധ്യ സമയമായിരുന്നു, ഒരു വെള്ളിയാഴ്ച ആയിരുന്നു തോന്നുന്നു. അപ്പം ഇങ്ങനെ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഇവിടെ മുല്ലപ്പൂവൊന്നും ഇല്ലല്ലോ. പിന്നെ ഇവിടുന്ന് പിന്നെ പുള്ളിക്കാരൻ എന്നെ ഒരു കഥയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. അതായത് ആ തറവാട്ടിലൊരു സ്ത്രീ, ഇങ്ങനെ ഒരു ബ്രാഹ്മിൻ സ്ത്രീ ജീവിച്ചിരുന്നെന്നും അവർ അകാലത്ത് മരിച്ചുപോയെന്നും അവരുടെ ആത്മാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു അമ്പലമാണെന്നും, അപ്പോൾ വെള്ളിയാഴ്ച തോറും അവരിങ്ങനെ പൂവൊക്കെ വെച്ച് നടക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുമായിരുന്നു. പക്ഷെ ആക്ച്വലി അതൊരു ക്ഷയിച്ചു വന്ന ഒരു തറവാടിൻ്റെ പ്രതീതിയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുറ്റവും അവിടെ നിറച്ച് മരങ്ങളും ചെടികളും ഒക്കെ, ഒരു വള്ളി പുള്ളിയായിട്ടുള്ള മരങ്ങളും, ഒരു ചില സമയത്തൊക്കെ നമ്മളിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു സ്കേറി ഫീലിംഗ് തരുന്ന ഒരു അമ്പലമായിരുന്നു. പക്ഷേ അതിപ്പോഴും ഉണ്ട്, അവരുടെ ഒരു കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത് ഈ കുട്ടി എന്ന് പറയുന്നത് കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾക്ക് കലയും സാഹിത്യവും ഒക്കെ വല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് നിന്നു പോകുന്നു. പക്ഷെ എന്നിട്ട് അവള് പ്രെഗ്നന്റാവുന്നു. അന്നത്തെ ചില ആചാരങ്ങളിൽ ഇവളെ വിസ്തരിക്കുന്നു. ഭയങ്കര നല്ല ഭംഗിയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. എനിക്ക് തിയേറ്ററിൽ പോയതൊന്നും കാണാൻ പറ്റില്ല, കാരണം ഞാൻ അന്ന് പ്രഗ്നന്റ് ആയിരുന്നു, പിന്നെ കുഞ്ഞ്, അങ്ങനെയൊക്കെ ആയപ്പം. പക്ഷെ അത് ഞാൻ വീട്ടിലെ വീഡിയോ കാസറ്റ് ഒക്കെ എടുത്താണല്ലോ കാണുന്നത്. അത് കണ്ടപ്പോഴ് എന്തൊരു അനുഭൂതിയായിരുന്നു. കാരണം ഒരു നൊസ്റ്റാൾജിക് ഒരു എന്താ പറയുക സാഹചര്യം. അതായത് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എം ടിയുടെ എല്ലാ മൂവീസിലും ഉള്ള ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ റിലേറ്റ്, നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതിലേക്ക് ഇങ്ങനെ അങ്ങ് ഇഴുകി ചേരും ആ മൂവിയൊക്കെ കാണുമ്പോഴേ. അപ്പം ഇതിനകത്ത് യൂസഫ് അലി കേച്ചേരിയും ബോംബെ രവി സാറുമാണ് ഇതിലെ ആ മ്യൂസിക്കിന്റെ ഭാഗം.
12: അത് പറയുമ്പോൾ യൂസഫ് അലി കേച്ചേരി സാറിന്റെ ജന്മദിനമാണ് കേട്ടോ, മെയ് 16 ഇന്ന്.
11: അപ്പം ഈ ഒരു സിനിമയിലെ പല പാട്ടുകളും ഞാൻ ആ ഓർമ്മയ്ക്കുമ്പോൾ ആ ഇല്ലം എനിക്ക് ഓർമ്മ വരും. അപ്പം അതിലെല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു, സൂപ്പർ ഹിറ്റായിരുന്നു ആ മൂവികളെല്ലാം. മൂവിയിലെ പാട്ടും ഈ മൂവിയും അതെ. അതിൽ ഈ ഗാനം ദാസേട്ടന്റെ ശബ്ദത്തിൽ

0: അതുപോലെ ഒരു എഴുത്തുകാരൻ്റെ ജീവിതവും പ്രണയവും മരണവും ഒക്കെ എം ടിയുടെ തൂലികയിൽ ദൃശ്യഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ചിത്രമായിരുന്നല്ലോ അക്ഷരങ്ങൾ അല്ലേ?
1: അതെ അതെ ബിന്ദു.
0: അതൊരു ചെറുകഥയായിരുന്നു.
1: ചെറുകഥയായിരുന്നു അത്. ചിലരൊക്കെ എം ടിയുമായിട്ട് അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് എം ടിയുടെ തന്നെ ഒരു കഥയാണ് എന്നാണ്. വളരെ വളരെ ചെറിയ രീതിയിൽ, അത് എം ടി കൊച്ചിലെ ചെറിയ പദ്യങ്ങളാണ്, അതായത് പദ്യങ്ങളാണ്, കവിതകളാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് മമ്മൂട്ടിയുടെ റോള്. മമ്മൂട്ടിയാണ് ജയദേവനായിട്ട് വരുന്നത്. കവിതകൾ എഴുതി ഒട്ടും പ്രസിദ്ധിയാവാത്ത ഒരു കലാകാരൻ അവസാനം ഗദ്യം അല്ലെങ്കിൽ നോവലുകൾ എഴുതി വലിയൊരു ഫേമസ് നോവലിസ്റ്റ് ആവുന്നു. എം ടിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. എം ടി ആദ്യം കവിതകൾ എഴുതി, അതിലത്ര സുഖം കിട്ടാതെ പിന്നെ ചെറുതായിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും പഠിപ്പിക്കാനുള്ള കുടുംബത്തിനുള്ള സാമ്പത്തിക ഇല്ലായിരുന്ന കാരണം പുള്ളിക്കാരനൊന്ന് ബാക്കിലോട്ട് നിന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയത്ത് വായനയിലായിട്ട് കൂടുതൽ. അപ്പോൾ ഈ വായന എന്നൊക്കെ പറയുമ്പം ഞങ്ങളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ പാസ്റ്റ് ടൈം എന്ന് പറയുന്നത് വായനയാണ്. അല്ലാണ്ട് ടിവിയും ഒന്നുമില്ല. പിന്നെ റേഡിയോയിലെ ചില, അതും വളരെ കുറച്ചു നേരമേ ഉള്ളൂ പ്രോഗ്രാംസൊക്കെ. അപ്പോൾ ഈ വായനയിലേക്ക് ആകർഷനായിട്ട് പുള്ളിക്കാരന് അക്കിത്തം അയൽവക്കത്തായിരുന്നു
0: പുള്ളിക്കാരൻ.
1: അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ എഴുതാനുള്ള ഒരു പ്രേരണ കവിതയിൽ നിന്നും നോവലുകളിലേക്കും ചെറുകഥകളിലേക്കുമായി. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ നോവൽ എന്ന് പറയുന്ന നാലുകെട്ടാണ്. ഇതൊക്കെ ഞാൻ വായിച്ചതെന്ന് പറയുന്നത് പണ്ടൊക്കെ ഇങ്ങനെ മാഗസീൻസ് വരും,
0: മാഗസീൻസ്
1: മാതൃഭൂമി ആഴ്ചപ്പതിപ്പുകൾ, ശരിയാ, ആഴ്ചപ്പതിപ്പുകളിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കഥ, ഈ നാലുകെട്ട് ഞാൻ വായിച്ചത് മുഴുവനും. അന്ന് കലാകൗമുദിയാണോ മാതൃഭൂമിയാണോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാതൃഭൂമിയിലാണെന്ന് തോന്നും. അതിലിങ്ങനെ വരും. അപ്പം എൻ്റെ മുത്തശ്ശിയാണ് ഈ ബുക്കുകളൊക്കെ ഇങ്ങനെ കെട്ടിവെക്കും. അത് എപ്പോഴൊന്നും വായിക്കാൻ തരില്ല, പരീക്ഷയൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴാണ് തരുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇപ്പോഴത്തെ ഈ സമ്മർ വെക്കേഷൻ സമയത്ത് ഇതെങ്ങനെ വായിക്കും ദിവസങ്ങളിലോടൊക്കെ
0: വായിക്കാമല്ലോ,
1: വായിക്കാൻ പറ്റും. ഏറ്റവും വലിയ അപ്പൊ മറ്റേത് നമ്മൾ ഈ ടി വി സീരീസ് ഒക്കെ ഇപ്പൊ കാണുന്ന പോലെ നെക്സ്റ്റ് എപ്പിസോഡ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും,
0: ഒരാഴ്ച
1: വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ കണ്ടിരുന്നതാണ്. അപ്പൊ പുള്ളിക്കാരനകത്ത് ഇദ്ദേഹത്തിന്റെ ആ ആവശ്യതയും, അതായത് ഒരു പണക്കാരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതും, പക്ഷേ സ്വന്തം ഇഷ്ടമുള്ള പെൺകുട്ടി, അതായത് സ്നേഹത്തിന് വാല്യൂ കൊടുത്തിരുന്ന ഒരു സാധാരണക്കാരി കുട്ടിയെ, ഇതൊക്കെ എം ഡിയുടെ ജീവിതത്തിലും രണ്ട് സ്ത്രീകളുണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം പക്ഷെ ഇതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുന്ന ഒരു കഥാകാരൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സാഹിത്യകാരൻ കൊണ്ട് ലൈഫിൽ അനുഭവിക്കുന്ന ചില വിഷമതകൾ, ശരിക്കും പറഞ്ഞാൽ ചില സമയത്തൊക്കെ വളരെ ട്രൊമാറ്റിക് ആയിട്ട് മമ്മൂട്ടി അതിനകത്ത് വരുന്നത്, അവസാനം ഫൈനലി ഒരു ഉന്നതിയിലേക്ക് എത്തുമ്പോൾ സഡൻ ആയിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്, അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കാം അല്ലേ. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ട്, നാളെ ഒന്നില്ല. എൻ്റെ അച്ഛൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ വളരെ നല്ലൊരു ഹാസ്യ സാഹിത്യകാരനുണ്ടായിരുന്നു. അതിമനോഹരമായിട്ട് അദ്ദേഹം കവിത എഴുതും, വായിച്ച് നമുക്ക് ചിരിച്ചും മരിക്കാം കേട്ടോ. പക്ഷേ പുള്ളിക്കാരൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സാഡാണ്, ഭയങ്കരമായിട്ട് മദ്യപിക്കുമായിരുന്നു, എന്നാലും ആയുസുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഫാമിലി ലൈഫും എല്ലാം വളരെ ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഈ അക്ഷരങ്ങൾ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അന്നത്തെ ഞാൻ ആ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ചില പ്രണയങ്ങളും, ചിലരൊക്കെ എപ്പോഴും കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് വായനക്കാരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ട്. എഴുത്തുകാരിൽ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്.
0: എഴുത്തുകാരെയൊക്കെ എഴുതുന്നവരോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടമൊക്കെ,
1: അതെ, കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എഴുത്തുകാരനെ, ഓണസ്റ്റ്ലി. പക്ഷേ ഐ എം നോട്ട് റിഗ്രറ്റിംഗ്, എൻ്റെ ഭർത്താവും നന്നായിട്ട് എഴുതും.
0: ഓ ശരി ശരി. അക്ഷരങ്ങളിലും നല്ല പാട്ടുകളുണ്ട് അല്ലേ?
1: നല്ല പാട്ടുണ്ട്. അതിലെ പാട്ടുകളുടെ ഒരു അന്തസ്സത്ത എന്ന് പറയുന്നത് ആ ശ്യാമിന്റെ സംഗീതവും ആ പഴയ ഒരു മെലഡിയാണ് അതിനകത്ത്. യേശുദാസിന്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ ഒരു സുഖമാണ്.

0: ചേച്ചി, ഇപ്പോൾ നമ്മൾ എം ടി വാസുദേവൻ നായരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധമുള്ള സിനിമ എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. അതുപോലെ പഞ്ചാഗ്നി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? അതൊരു ബയോഗ്രഫി ബേസ്ഡ് ആയിരുന്നു, ബയോഗ്രഫി ബേസ്ഡ് ആയിരുന്നു.
1: അതെ, അതായത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടായിരുന്നു. അന്നത്തെ 1970 നക്സലൈറ്റ് പ്രസ്ഥാനം ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ പോലെ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കെ അജിത എന്ന് പറഞ്ഞൊരു നക്സലൈറ്റ് ലേഡി, അവരുടെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. പക്ഷേ എം ടിയുടെ മൂവിയിലെ ബിന്ദു പല കഥകളിലും സ്ത്രീ കഥാപാത്രങ്ങളെ സ്ട്രോങ് ആയിട്ട് കാണിക്കും. എന്നാൽ പുരുഷ കഥാപാത്രങ്ങൾ കുറച്ച് സൈലന്റ് കഥാപാത്രങ്ങളെ വേറൊരു ആംഗിളിലൂടെ കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട് എം ടിക്ക്. ഇപ്പം മിക്ക ഇപ്പം പഞ്ചാഗ്നിയിലായാലും പരിണയത്തിലായാലും ഒക്കെ സ്ത്രീകളെ ഒന്ന് സ്ട്രോങ് ആക്കി കാണിക്കുകയാണ്. പക്ഷേ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വലിയ ഫെമിനിസ്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ചില സ്ട്രോങ് ക്യാരക്ടേഴ്സ് നമ്മളുടെ ജീവിതം ഇങ്ങനെയായിപ്പോയി എന്ന് വിഷമിക്കുന്നതിനെക്കാട്ടിലും അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരാം എന്ന് കഴിയുന്ന ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ മൂവിക്ക് അന്ന് കഴിഞ്ഞിരുന്നു. ഈ പഞ്ചാഗ്നിയിലെ ഗീതയുടെ റോൾ ശരിക്കും പറഞ്ഞ അംബികയ്ക്ക് കൊടുക്കാനിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാൽ എന്ന പത്രക്കാരന് റഷീദ് അന്നത്തെ നസറുദ്ദീൻ ഷായ്ക്കാണ് ആദ്യം പറഞ്ഞു വെച്ചത്, ആദ്യത്തെ ഒരു ഓഫറും ഒക്കെ കൊടുത്തു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് ഈ ഇങ്ങനെ പുള്ളിക്കാരനെ സംവിധായകന് ഹരിഹരൻ മോഹൻലാലിനെ എവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കൊരു വ്യത്യസ്ത റോള് വേണമെന്ന് മോഹൻലാൽ അങ്ങോട്ട് ചോദിച്ചു പോലും. അപ്പോൾ പറഞ്ഞു ഇങ്ങനൊരു റോളുണ്ട് പക്ഷേ എനിക്ക് അപ്പിയറൻസിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അപ്പിയറൻസിൽ കോംപ്രമൈസ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മീശ എടുക്കണം.
0: ഓ, അതാണല്ലേ മോഹൻലാൽ ആദ്യമായിട്ട് മീശ വെച്ചത്.
1: ഞാൻ ഏത് റോള് വേണേലും ചെയ്യാം പക്ഷേ എനിക്കൊരു വ്യത്യസ്ത കഥാപാത്രം വേണം എന്ന് പറഞ്ഞ് ഇത് അക്സെപ്റ്റ് ചെയ്തു. അംബിക പെണ്ണ് എപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു ഈ റോളും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വേറൊരു മൂവിയിലും ഉണ്ട് മറ്റേ ആ സ്ത്രീയുടെ പേര് ഞാൻ മറന്നുപോയി, അതിലെ റോളും എനിക്ക് കിട്ടാത്ത എൻ്റെ ഒരു വളരെ ഒരു ബാഡ് ലക്കായിട്ട് അംബിക പറഞ്ഞു.
0: ഗീതയുടെ
1: എനിക്കിപ്പോഴും ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ മൂവിയിലെ ഓരോ ഓരോ ഡയലോഗ്സ് ഗീത പറയുന്ന ഡയലോഗ്സ് ഒക്കെ എനിക്ക് അതിമനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ 200 ഡേയ്സ് ഓടിയ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് ഈ പഞ്ചാഗ്നി. അത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യമൊക്കെ പോയി കാണുന്നവരുണ്ടായിരുന്നു, 2-3 പ്രാവശ്യം കാണുന്നവർ. അന്നൊക്കെ വളരെ റെയറാണ് അങ്ങനെ പോയി കാണുന്നത്. പഞ്ചാഗ്നിയിലെ എല്ലാ സോങ്സും, അതായത് ഒരുപാട് സോങ്സ് ഇല്ല, KST അവാർഡ് കിട്ടിയ സോങ്സ് ആയിരുന്നു. അതിൽ
0: എനിക്കുണ്ടല്ലോ ഒരു പക്ഷെ എനിക്കെന്നല്ല മലയാളികൾ അവരുടെ ഒരു 20 പാട്ട് ഇഷ്ടമുള്ള പാട്ടുകളിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാഗ്നിയിലെ ദാസേട്ടൻ പാടി ഈ ഒരു പാട്ടുണ്ടാവുന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
1: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
2: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടീഡ്.
3: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
4: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഗ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
5: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
6: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
5: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോനുള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
7: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ്. 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com.
8: അല്ല, പുതിയ കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ട്രാക്ക് ഫോർഡ് കിയ പ്രസൻസ് മെയ് മൊമെന്റം ഇവന്റ്. ഏറ്റവും പുതിയ മോഡൽ 2027 കിയ EV5 ഇപ്പോൾ ലോഞ്ച് ചെയ്തു. ഈ മാസം മുഴുവൻ EV6 അപ് ടു $10,300 സേവിംഗ്സ്. സെലക്ട് മോഡൽസിൽ 0% ഫൈനാൻസിംഗും അവൈലബിൾ ആണ്. 2026 പോർട്ടാജ് ജസ്റ്റ് 0.99%. കൂടാതെ 1% ലോയൽറ്റി റേറ്റ് റിഡക്ഷൻ. നീറോ ഇവി സ്റ്റാക്കബിൾ ബോണസ് $5,000 വരെ. 2026 EV9 1.99% മുതൽ സെലക്ട് മോഡൽസ്. ഹ്യൂജ് ഇൻവെന്ററി, ഇമ്മീഡിയറ്റ് ഡെലിവറി. ന്യൂ കിയ ആണേൽ ഒരു പേര് മാത്രം. സ്ട്രാറ്റ്ഫോർഡ് കിയ. വിസിറ്റ് 863 എറി സ്ട്രീറ്റ് ഓർ www.stratfordkia.com.
9: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
10: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
9: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or visit www.rightgate.com.
10: Right Gate Orthotics, RITEGAIT. Every step with comfort.
11: This is Madhur Geeta Morning Drive on CMR 101.3 FM.
12: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. ഞാനും നമ്മുടെ സ്മൃതി മധുരം ഫെയിം രാജി ചേച്ചിയും കൂടെ ഇരുന്ന് ശ്രീ എം ടി വാസുദേവൻ നായർ എന്ന കഥാകാരനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ചേച്ചി, അദ്ദേഹത്തിന്റെ 2ാമൂഴെന്ന് പറഞ്ഞ നോവല് എപ്പോഴാണ് വായിച്ചത്?
13: ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അന്ന് മാസികകളിൽ വരുന്ന വിധത്തിലാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമിയിൽ ആഴ്ചപ്പതിപ്പിൽ വന്നിരുന്നപ്പോഴാണ് വായിച്ചത്. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ ബിന്ദു അത് മൊത്തം വായിച്ച് തീർക്കാൻ പറ്റിയില്ല. എനിക്ക് മാതൃഭൂമി കിട്ടാതെ വന്നാണോ എനിക്ക് നല്ല ഓർമ്മയില്ല. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ ഞാനത് വെയിറ്റ് ചെയ്യാണ്. ഞാൻ എത്ര നാളുകൊണ്ട് വെയിറ്റ് ചെയ്യാന്നറിയാം? 2ാമൂഴം മൂവി ആക്കുകയാണല്ലോ, അതൊന്ന് കാണാൻ വേണ്ടി കൊതിച്ചു കൊതിച്ചിരിക്കുകയാണ്. താമസിയാതെ തന്നെ അത് വരും എന്നാണ് തോന്നുന്നത്.
12: അദ്ദേഹത്തിൻ്റെ
13: ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഭീമനിലൂടെ മഹാഭാരത കഥ നമ്മൾ കാണുകയാണ്. അപ്പം ഞാൻ ഐ എം വെയിറ്റിംഗ് ഫോർ ഇറ്റ്.
12: ഓക്കെ. അദ്ദേഹത്തിൻ്റെ മകൾ അശ്വതി നായർ പറഞ്ഞത് അച്ഛൻ ഈ ചിത്രത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും എഴുതി തയ്യാറാക്കിയിരുന്നു, ഈ സ്വപ്നം സഫലമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നാണ്. അപ്പോൾ മലയാളികൾ ഒരുപാട് നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമ ഒരു ദിവസം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ ചേച്ചിക്ക് പൂർത്തിയാക്കാൻ പറ്റാത്ത ആ ഒരു കഥ കാണാനും കഴിയട്ടെ കേട്ടോ. അതുപോലെ ഇദ്ദേഹം കഥാകാരൻ മാത്രമായിരുന്നില്ല, കഥാകാരനോ അല്ലെങ്കിൽ സംവിധായകനോ തിരക്കഥാകൃത്തോ മാത്രമായിരുന്നില്ല. വളർത്തു മൃഗങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ 4 പാട്ടുകളും അദ്ദേഹം എഴുതിയിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഇതിനെ ഇദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്.
13: വളർത്തു മൃഗങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹരിഹരൻ സംവിധാനം ചെയ്തൊരു നാടകം സ്റ്റൈലിലുള്ള ഒരു മൂവിയാണ്. അതായത് ഒരു അവശ്യ കലാകാരൻ അല്ലെങ്കിൽ ഒരു ചെറിയ സർക്കസ് ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒരു പല നാടുകളിലായിട്ട് സർക്കസ് അവതരിപ്പിച്ചു വരികയും അവർക്ക് അനുഭവിക്കുന്ന ചില ക്രൂരമായ, അതായത് ഈ തൊഴിലാളി മുതലാളി ക്രൂരതയും, അതായത് അതിനകത്ത് സർക്കസ് അഭിനയ മനുഷ്യര് ഈ മൃഗങ്ങളെക്കാട്ടിലും മോശമായി മനുഷ്യരോട് പെരുമാറുന്നതും അങ്ങനത്തെ ഒരു തീമാണ്. മാത്രമല്ല ഒരു ചുഴലിക്കാറ്റ് വന്ന് ഇവരുടെ മൊത്തം സർക്കസ് കൂടാരം പോകുന്നതും അതിൽ നിന്ന് വരുന്ന അവർ നാശം, ആ വളരെ സാധുക്കളായിരിക്കുമല്ലോ ഇതിനകത്ത് ജീവിക്കുന്നവരത്രയും, അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ പാട്ടുകൾ,
12: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എം ടി വാസുദേവൻ നായർ എന്ന ഗാനരചയിതാവിനെ കൂടി ഒന്ന് അറിയാം.

0: Music, information, entertainment. Tune into Canada's own Mathura Geetham FM.
1: മലയാള ഭാഷ സംസാരിക്കുന്ന ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് നീള. ആ നീളയുടെ തീരത്ത് ജനിച്ച ആ നദിയുടെ ഒഴുക്കിൽ നിന്ന് കഥകൾ വീണ്ടെടുത്ത് ഒരു ജീവിതം മുഴുവൻ വാക്കുകൾക്ക് ജീവൻ നൽകിയ ആ മഹാപ്രതിഭ ശ്രീ എം ടി വാസുദേവൻ നായർ, അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാനും രാജേജിയും ഈ ഒരു സാറ്റർഡേ മോർണിംഗിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. 2024 December 25 ആ തൂലിക നിലച്ചു, പക്ഷെ വാക്കുകൾ നിലയ്ക്കുന്നില്ല, കഥകൾ മരിക്കില്ല. എം ടിക്ക് ശേഷവും നീള ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഉണ്ടാകും, അല്ലേ ചേച്ചി?
2: ബിന്ദു, നീളയെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വളരെ മാസ്റ്റർ പീസ് ആയിട്ടുള്ളൊരു മൂവിയുണ്ട് നഖശതങ്ങൾ.
1: രക്ഷയില്ല,
2: കേൾക്കാതിരിക്കാൻ വയ്യ.
1: ചേച്ചി ഏത് പാട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നതെന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. നീളയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിൽ ഒരു പാട്ടുണ്ട്. ഓ, അത് ശരി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രീ എം ടി വാസുദേവൻ നായരുടെ മായിട്ട് അദ്ദേഹത്തിന്റെ കഥകളെക്കുറിച്ച് പറഞ്ഞ ഒരു സെഗ്മെന്റ് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്.
2: എല്ലാ ശ്രോതാക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം.

0: അവരുടെ പാട്ടുകൾ
1: ഇന്നത്തെ വൈബിൾ മധുരഗീതത്തിലൂടെ.
0: അമേരിക്കൻ ബ്രോഡ്കാസ്റ്റ് ജേർണലിസത്തിന്റെ ഒരു ഏട് അടയുകയാണ്. ഏകദേശം 100 വർഷം ഓണെയർ ആയിരുന്ന CBS ന്യൂസ് റേഡിയോ ഈ May 22 അവസാന ബ്രോഡ്കാസ്റ്റ് നടത്തും. 700+ അഫിലിയേറ്റഡ് സ്റ്റേഷൻസിന് ന്യൂസ് ഫീഡ് നൽകിയിരുന്ന ഈ സേവനം ഡിജിറ്റൽ മീഡിയയുടെ വളർച്ചയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം ആണ് അടയ്ക്കേണ്ടി വരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒരുപാട് നന്ദി പറയണമെന്ന് തോന്നുകയാണ്. കാരണം കഴിഞ്ഞ 21 വർഷമായിട്ട് മധുരഗീതം റേഡിയോ നിങ്ങൾക്ക് മധുരഗീതം റേഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല അല്ലേ. പക്ഷെ നമ്മളെ റേഡിയോയിലൂടെ മാത്രമല്ല ഇപ്പം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, എസ്പെഷ്യലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് നല്ല സെഗ്മെൻറ്റ്സ് ഉണ്ട്. അത് സെലിബ്രിറ്റീസുമായിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്, അതുപോലെ ആനുകാലിക പ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പോഡ്കാസ്റ്റുകളുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളുടെ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. അവർ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ വിഷമഘട്ടങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്തത് എന്ന് പറയുന്ന സെഗ്മെൻറ്റുകളുണ്ട്. അപ്പം നിങ്ങൾ റേഡിയോ കേൾക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിലെ കണ്ടൻറ്റൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ.

0: ടൊറോണ്ടോ മലയാളി സമാജത്തിന് 58 വർഷത്തെ ചരിത്രമുണ്ട്. കേരളത്തിൽ നിന്ന് 58 വർഷങ്ങൾക്ക് മുൻപ് മലയാളികൾ കാനഡയിൽ എത്തിയപ്പോൾ നമുക്കായിട്ടൊക്കെ ഒരു വീട് ഒരുക്കിയത് ടൊറോണ്ടോ മലയാളി സമാജമാണ്. അര നൂറ്റാണ്ടായിട്ട് നമ്മളെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ TMSന്റെ പുതിയ നേതൃത്വമാണ് ഇപ്പോൾ എൻ്റെ കൂടെ സ്റ്റുഡിയോയിലുള്ളത്. പ്രസിഡന്റ് ജോസഫ് മാത്യു, അതുപോലെ തന്നെ സെക്രട്ടറി സഞ്ജീവ് അബ്രഹാം, രണ്ടു പേർക്കും കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം ടു മധുരഗീതം. ഗുഡ് മോർണിംഗ്. ഹായ് ജോ. ഗുഡ് മോർണിംഗ് ജോ. നമ്മുടെ റേഡിയോയിൽ നമ്മൾ പിന്നെ മിസ് ആൻഡ് മിസ്സസ് മലയാളി നടത്തിയപ്പോഴത്തേനും AM റബേഴ്സ് അല്ലേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് എഗെയിൻ താങ്ക് യു. അപ്പോൾ എന്താണ് ഇനി TMSന്റെ വരാനിരിക്കുന്ന പരിപാടികൾ ഈ വർഷം?
1: താങ്ക് യു ബിന്ദു. ആദ്യമായിട്ട് മധുരഗീത ശ്രോതാക്കൾക്കും വ്യൂവേഴ്സിനും ഞങ്ങളുടെ ഹാർദവമായ ആശംസകൾ ഈ ലോങ് വീക്കെൻഡിൽ അറിയിക്കുന്നു. കൂടാതെ ഞങ്ങൾക്ക് ഈ വേദി ഒരുക്കി തന്ന മധുരഗീതം ടീമിനും വളരെ നന്ദിയുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ടൊറോണ്ടോ മലയാളി സമാജത്തിൻ്റെ സെക്രട്ടറി സഞ്ജീവ് അബ്രഹാമുണ്ട്. ഈ വർഷത്തെ 58-ാമത്തെ വർഷമാണ്. ഈ വർഷം ഞങ്ങൾ ഒരു നല്ല ടീം നമ്മളുടെ കൂടെയുണ്ട്. കമ്മിറ്റി മെമ്പേഴ്സായിട്ടും വളരെ ഊർജസ്വലമായ ഒരു ടീമാണ് ഈ വർഷമുള്ളത്. രണ്ട് ഫംഗ്ഷൻസ് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇനിയിപ്പം ആദ്യമായിട്ട് വരുന്നത് കേരളോത്സവമാണ്. നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 15 വർഷമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ടാലൻറ്റ് ഷോ എന്ന് വേണേൽ പറയാം. നമ്മളുടെ കൂടെയുള്ള കലാകാരന്മാരെയും കലാകാരികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കൊണ്ടുവന്ന് അവരുടെ കലകൾ പ്രകടിപ്പിക്കാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുവാനുമുള്ള ഒരു വേദിയാണ്. അത് May 23 ഇവിടെ മിസ്സാഗയിൽ വെച്ച് നടത്തുന്നതായിരിക്കും. പിന്നെ ആക്ച്വലി കിപ്ലിംഗിൽ നടത്തുന്നതായിരിക്കും. രണ്ടാമത് ഓണം സെലിബ്രേഷനാണ്. അതിനിപ്പുറം തന്നെ പിക്നിക് നടക്കുന്നുണ്ട് June 13. പിന്നെ ഓണം സെലിബ്രേഷനാണ്. പിന്നെ ഓണം കഴിഞ്ഞ് നമ്മളെ ഈ വർഷം വളരെ ഞങ്ങളെല്ലാവരും ഒത്തുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മലയാളി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഡാൻസ് കോമ്പറ്റീഷൻ. അതൊരു മഹാ ഉത്സവമായിട്ട് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങളും നമ്മളുടെ വേദിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതൊരു ഒരു ദിവസത്തെ ഫുൾ ഒരു ഉത്സവമായിട്ട് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് November 7
0: അത് May 23 ആദ്യം അനൗൺസ് ചെയ്തു. പക്ഷേ സ്റ്റുഡൻസിന്റെ എക്സാം ഒക്കെ കാരണം അല്ലേ അവരുടെ അവൈലബിലിറ്റി കൂടെ കണക്കിലെടുത്ത് November 7 മാറ്റും.
1: അതെ, അതിന് മെയിൻ കാരണം വേറൊന്നും കൂടെ ഉണ്ട്. സ്റ്റുഡൻസ് തന്നെ അവരുടെ അഭിപ്രായം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കൂടുതൽ ടീംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നടത്താൻ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റി കലോത്സവം പോലെ, അത് രണ്ട് സെക്ഷനിലാണ്, ഒരു ജനറൽ കാറ്റഗറി. അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിൻ്റെ മാത്രം നടത്തുമ്പോൾ നമ്മുടെ ഗ്രേഡ് 12 സ്റ്റുഡൻസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരു ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ച കാര്യം, വർഷങ്ങളായിട്ട് ടൊറോണ്ടോ മലയാളി സമാജം 58 വർഷമായി, പക്ഷേ നമ്മളുടെയൊക്കെ ചെറുപ്പ നമ്മളുടെയൊക്കെ കുട്ടികൾ ഒരു 12-13 വയസ്സ് വരെയുള്ളു സമാജ ആക്ടിവിറ്റീസ് നമ്മൾ ബേബി സിറ്റ് ചെയ്ത് കൊണ്ടുപോകും മാത്രമേ അവർ വരാറുള്ളൂ. പക്ഷെ ഇപ്പം അവരെല്ലാം ഊർജസ്വലരായ പിള്ളേരാണ്. അവരെല്ലാം ഗ്രോണപ്പായി, യൂണിവേഴ്സിറ്റിയിലായി. അവരൊന്നും തിരിച്ചു വരുന്നില്ല സമാജത്തിൻ്റെ, അല്ലെ നമ്മളുടെ ആ സംഘടനാ ഫങ്ഷൻസിനൊന്നും വരാറില്ല. അപ്പം അവരെ ഉൾപ്പെടുത്താനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് യൂത്തിൽ നിന്ന് തന്നെ, യൂത്ത് കമ്മിറ്റിയാണ് അത് മാനേജ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ചെയ്യുന്നത് എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഐഡിയ വന്നത് തന്നെ യൂത്തിൽ നിന്നാണ്. അപ്പം യൂത്ത് ആണ് അത് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പം യൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി കഴിഞ്ഞതും യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണിത് കംപ്ലീറ്റ് ആയിട്ട്, ഇത് കംപ്ലീറ്റ് തുടക്കം മുതൽ അതിൻ്റെ കംപ്ലീറ്റ് കോർഡിനേഷൻ മുഴുവൻ അവരാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാത്തത് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ആ റെസ്പോൺസിബിലിറ്റിയും കൊടുക്കണം. അതിനുള്ള അതോറിറ്റിയും കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട്. നമ്മളുടെ യൂത്ത് അങ്ങനെയാണ്, ഫ്രീ ആയിട്ട് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യം അവർ ചെയ്യും. അപ്പം അങ്ങനെ ഒരു ഒരു പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെവൻത്തിന് ഫുൾ ഡേ പ്രോഗ്രാമാണ്, ജനറൽ കാറ്റഗറി ആൻഡ് യൂണിവേഴ്സിറ്റി കാറ്റഗറി.
0: അപ്പൊ സെക്കൻഡ് ജനറേഷനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അവരെയും കൂടി ഒന്ന് കൂടെ നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു ഡാൻസ് കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സഞ്ജീവ്, എനിത്തിങ് ടു ആഡ്?
2: ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് എവരിവൺ. പിന്നെ ഈ ഒരു വേദി ഒഴിക്കുന്നതിന് മധുരഗീതത്തിനോട് എൻ്റെ ടീമിനോട് താങ്ക് യു. അതിൻ്റെ അകത്ത് വേറെ എല്ലാം പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. അതിൻ്റെ അകത്ത് ചെറിയൊരെന്ന് പറയുന്നത് നമ്മുടെ May 23 കേരളോത്സവം സ്കാർബ്രോയിൽ വെച്ചാണ് നടക്കുന്നത്, നമ്മുടെ സമാജം ഈസ്റ്റ് സെൻറ്ററിൽ വെച്ച്. അതപ്പോൾ രാവിലെ തൊട്ടാണ് ആ പരിപാടി നടക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് June 13 പിക്നിക്ക് വരുന്നുണ്ട്, പിക്നിക്ക് സ്കാർബ്രോയിൽ വെച്ച് മോർണിംഗ് സൈഡ് പാർക്കിൽ വെച്ച്. പിന്നെ ഒരു ചെറിയൊരു പ്രോഗ്രാമുള്ളതെന്ന് പറഞ്ഞാൽ 56 കാർഡ് ഗെയിം ഇന്റർനാഷണൽ, അത് സമയത്തിന്റെ വെസ്റ്റ് സെന്ററിൽ വെച്ച് October 24.
0: ടൊറന്റോ മലയാളി സമാജത്തിന്റെ ഈ ഇനി വരുന്ന ഈ വർഷത്തെ എല്ലാ പരിപാടികളും അതുപോലെ തന്നെ ഈ ഒരു ഡാൻസ് കോമ്പറ്റീഷനും സ്പോൺസർ ചെയ്യുന്നത് ശ്രീ ബോബൻ ജെയിംസ് ഫ്രം ജെയിംസ് ഓട്ടോ ഗ്രൂപ്പ്. അപ്പൊ അദ്ദേഹം ഇന്ന് വരേണ്ടതായിരുന്നു, പക്ഷെ എന്തോ ഒരു മീറ്റിംഗിൽ ആയി പോയി. പക്ഷെ ഞങ്ങള് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ബോബൻ ചേട്ടനെ കിട്ടാനൊന്ന് ശ്രമിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും 58 ഒരു ഊർജവും സ്നേഹവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പരിപാടികളെല്ലാം വളരെ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ലിസ്ണേഴ്സിനോട് എന്താണ് പറയാനുള്ളത്?
2: പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കഴിവതും സമയത്തിൻ്റെ പരിപാടിക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് ഓണം, കേരളോത്സവം, കേരളോത്സവത്തിൽ നിന്ന് ടാലൻറ്റഡ് ആയ കുട്ടികളെ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്കറിയാവുന്ന നമുക്ക് ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഡ്രോയിങ്, ഡാൻസ് കോമ്പറ്റീഷൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ട്. അങ്ങനെ അപ്പം ഇതിൽ നിങ്ങളുടെ കുട്ടികൾ ഇതിന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ വിടുക. നിസാര രജിസ്ട്രേഷൻ ഫീസ് ഉള്ളൂ, $10 പെർ ഐറ്റം. അപ്പം അതവിടെ ഒരു ഫുൾ ഡേ പ്രോഗ്രാമാണ്. നമ്മുടെ നാട്ടിലെ ഒരു യുവജനോത്സവം നടക്കുന്ന ഒരു ഇതാണ് ഞങ്ങളവിടെ ഉണ്ടാക്കുന്നത്. അപ്പം കഴിയുന്നത് കുട്ടികളെ പങ്കെടുപ്പിക്കുക, പിന്നെ ഓണത്തിനും വരിക. പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ഡാൻസ് ഉള്ളവർ November 7 അവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതൊരു വൻ വിജയമാക്കി തീർക്കുക, അതാണ് എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്.
0: Okay, thank you so thank much you. for joining thank and have a wonderful weekend.
2: Yep,
0: a long weekend alle endana parivadi
1: serikum enjoy cheya korchu krishigal thodakki iduga.
0: Oh yes.
1: Family
0: adey okay, thank you
1: very much.

0: CMR 101.3 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു മധുരഗീതം. കേൾക്കുന്തോറും കൂടുതൽ മധുരം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെ വരെയായി?
3: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
2: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കെ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കുക. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
3: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
2: ഇതാ സേവ് ചെയ്തോ. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത കെട്ടുകഥ തന്റെ വീട്ടിലാണ്.
3: പിന്നെന്താ?
4: കോൾ പ്രശാന്ത് വിജയരാജൻ പിള്ളൈ ടു ഗെറ്റ് ആൻ എക്സ്പീരിയൻസ് ബിയോണ്ട് റിയൽ എസ്റ്റേറ്റ്. 6472816501.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സിസാഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സിസാഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സിസാഗ, സെർവിംഗ് ദ GTA വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോട്ട് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സിസാഗ ക്രൈസ്ലർ.com.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സിസാഗ ക്രൈസ്ലറിനൊപ്പം.
7: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
8: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
7: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ലൂരഹന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
9: ന്യൂ രംഗനാസ് ജ്വൽ ഹോം, GTA's number 1 ജ്വല്ലറി ഗ്രൂപ്പ്, നിയർ മാർക്കം ആൻഡ് സ്റ്റീൽസ് ഇന്റർസെക്ഷൻ, 6055 സ്റ്റീൽ അവന്യൂ, യൂണിറ്റ് C102, സ്കാർബ്രോ. കോൾ 6479472864 or 647-702-2159.
10: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
11: ഓ റിയലി? എങ്ങനെ?
10: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. Over 2 million കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
11: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
10: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ minimum transfer of $100, maximum cashback up to $50 on sending $500.
11: So next time you send money from Canada, remember just one name,
10: Lemfi. Fast money, happy homes, Lemfi. Terms and conditions apply.

ഇന്നത്തെ ഷോ ഇവിടെ പൂർണ്ണമാകാൻ പോവുകയാണ്. പക്ഷെ അതിന് മുൻപായിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ, ഒരു 19-കാരൻ്റെ ലോകകപ്പ് സ്വപ്നത്തിൻ്റെ കഥ കൂടി ഞാൻ പറയട്ടെ. തഹ്സീൻ മുഹമ്മദ് ജംഷീദ് ഖത്തറിൽ ജനിച്ചു വളർന്ന ആ ചെറുപ്പക്കാരൻ്റെ വേരുകൾ കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തസ്ഹീൻ്റെ സോറി കേട്ടോ അമ്മ വളപട്ടണം സ്വദേശിയാണ്, അച്ഛൻ ജംഷീദ് തളിപ്പറമ്പ് സ്വദേശിയാണ്. അപ്പോൾ തസ്ഹീൻ ഇന്ന് ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ ഭാഗമാണ് കേട്ടോ. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ 2026 ഫിഫ ലോകകപ്പിനായി പ്രഖ്യാപിച്ച 34 അംഗ പ്രാഥമിക സ്ക്വാഡിലാണ് ഈ കുട്ടി ഇടം നേടിയിരിക്കുന്നത്. ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് കേട്ടോ അദ്ദേഹം. അപ്പോൾ June 11 to July 19 അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ തഹ്സീൻ അന്തിമ 26-അംഗ സ്ക്വാഡിൽ ഇടം നേടിയാൽ ചരിത്രം രചിക്കപ്പെടും. ഇരു മാതാപിതാക്കളും മലയാളികളായ ആദ്യ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ താരം എന്ന ഖ്യാതി തഹ്സീൻ്റെതാവും. അപ്പം നമുക്കൊക്കെ ഇന്ന് കാത്തിരിക്കാം അല്ലേ. ഇനി ലോങ് വീക്കെൻഡ് ആണ്. എന്താണ് പ്രായോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്ടോറിയ ഡേ മുതൽ ലേബർ ഡേ വരെയാണ് വേനൽക്കാലം. പക്ഷെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് June 1 to August 31 വരെയാണ് ശരിക്കും ഔദ്യോഗികമായിട്ട് വേനൽക്കാലം കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വിക്ടോറിയ ഡേ വീക്കെൻഡ് ഈസ് ദ ഗ്രീൻ ലൈറ്റ് ഫോർ എവറി ഗാർഡനർ വെയ്റ്റ്സ് ഫോർ അല്ലേ. അതുപോലെ തന്നെ ബാർബിക്യൂവിൻ്റെ ഗ്രില്ലൊക്കെ പുറത്തെടുക്കേണ്ട സമയമായി. കോട്ടേജസ് അക്രോസ് ദ പ്രൊവിൻസ് ആർ ഗെറ്റിംഗ് ഡസ്റ്റഡ് ഓഫ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള ഒരു വീക്കെൻഡ് കൂടിയാണ് ഇത്. നാളെ നമ്മുടെ സൺഡേ ക്ലബ്ബിൽ RJ കാർത്തിക്കാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് സോങ്ങിനെ പറ്റി ചെറിയൊരു കാര്യം പറയണം. കേരളത്തിൽ ഇപ്പോൾ മഴ പെയ്തു എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് മഴ പെയ്യിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു നല്ല മഴക്കാലത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെറിയ മഴക്കാല കെടുതികളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും ആ മഴക്കാലത്തിൻ്റെ ഒരു സന്തോഷം, മഴ പെയ്തതിൻ്റെ സന്തോഷത്തിനായിട്ടുള്ളതാണ് ഇന്നത്തെ അവസാന ഗാനം. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ലോങ് വീക്കെൻഡ് ആശംസിക്കുന്നു. ആൻഡ് ദിസ് ഈസ് RJ ബിന്ദു സൈനിങ് ഓഫ്.